ഹവാദാസ്യ കണ്ടാലിച്ചിട്ടാണ് ഓടിയാലും ഒട്ടിയാലാണ് ഓ ഗുർബാനീനു ഗുരുമംഗളപ്പണി മ